അവൈഹികാരിയേ ബ്രഹ്മരൂപം ആശ്രിതാം സാധനവും ബ്രഹ്മരൂപം മറുപടിയും സാധ്യവും ബ്രഹ്മരൂപം ശാശ്വത ബ്രഹ്മമലാതണഭൂമിയുള്ള സപ്തമും സകലമുമേ ബ്രഹ്മരൂപം ഏതമിതാ ഭക്തിയുമേ ബ്രഹ്മരൂപം ഈശനത് ഭാവനയും ബ്രഹ്മരൂപം ഭൂതമുതൽ കാലമുമേ ബ്രഹ്മരൂപം പൊറുതുപല ദേശമുമേ ബ്രഹ്മരൂപം വേദമുറും വസ്തുവുമേ ബ്രഹ്മരൂപം പേശുപല വേദവുമേ ബ്രഹ്മരൂപം ബോധഗന ബ്രഹ്മമലാതണവുമില്ലൈ കുളമുറവേ കാൺപകലാം ബ്രഹ്മരൂപം ആ